0: ശിവകാർത്തികേയൻ പാടിയുള്ള പാടൽ, പടം ലിഫ്റ്റ്.
1: சொல்லா, ப்ளீஸ் க்ளோஸ் த டோர் டோர்.